ഫയർ ഇംഗ്ലീഷിൽ വൈനീന്ത് അവന് സംസ്കൃതത്തോടെ പൻപേർ ഏതാത പൻപേ വേണ്ട കന്നഡോടെ ബെങ്കി പൻപാർ സംസ്കൃതത്തോടെ വൈനി പൻപാർ ഇത്തക്ക തുള്ളുട്ട് തൂന്ന് പൻപ ഈത്ത് വ്യത്യാസം ഉണ്ട സംസ്കൃതത്തോട് പറയ സാത്തക്ക് മല്ലതായകോട് ഈ പ്രശ്നക്കെന്നുവേ സംസ്കൃതത്തോട് പറയ സാത്തക്ക് മല്ലതായകോടോ അയിത്ത രചന ചേഞ്ച് ആപ്പണ്ട ആ തൂത്ത ശാഖ സംസ്കൃതത്തോട് പറയ സാത്തക്ക് ജാസ്തി ആപ്പണ്ട ഇംഗ്ലീഷോട് പറയ സാത്തക്ക് ജാസ്തി ആപ്പണ അന്നേ സുമാറ് എടമനൂത് വർഷത്തോട് മുമ്പ് ആ പ്രശ്നക്കേനുവേ ദ പ്രശ്നക്കേനു പണ്ട ബഹുശ അപകായ തുളുട്ട് പറയണക എത്തോ ജന കൊഞ്ചരീതി അസ്പൃശ്യത്തോട് തൂതു പോടും ഒന്നി രീതി ദൂരദീതു പോടും ആ കാരണ ഗാത്ര ആയ ആ പ്രശ്നക്കേനുവേ അഞ്ചാതൊപ്പനക യാണ് ദായകുന്ന പണൊന്നുള്ള പണ്ട സുറൂട്ട് നമ്മ മനസ്സുടുപ്പുനഞ്ചിന തുളുത്ത ബകകിന അസ്പൃശ്യത ഭാവന ഒപ്പട് അത തുളുത്ത ബകകുപ്പുനഞ്ചിന ഒഞ്ചി സീമിത ഭാവനന് ദൂരമൽപ്പുനഞ്ചിന അഗത്യമുണ്ടു സീമിത ഭാവന ദായ പണ്ട പണ്ട നങ്ക് ഐത്ത ആള അകള ഗുത്തുജി അവനൻ പണൊന്നുള്ള അഞ്ചാതൊപ്പനക ഒഞ്ചി പ്രാചീന ശാസ്ത്രീയവായനഞ്ചിന ഒഞ്ചി ക്ലാസിക്കൽ ഹിന്നല തുളുക്കുണ്ടു പൻപിനു നമ്മ എന്നോട് സുറൂട്ടു ദയ പണ്ട ഐത്തനെ ആയന ഒഞ്ചി ലിപി ഇത്തുണ്ട് ഇത് എത്തോ ഭാഷയിലേക്ക് ലിപിയിച്ചു മലമല്ല ഭാഷയിലേക്കുള്ള ലിപിയിച്ചു നമ്മ തൂപ്പ എത്തോ ഭാഷയിലാണ് ഇത്ത എത്തോ ഭാഷയുടെ എത്തോ ഭാഷയിൽ ബേത്ത ലിപ്പിലേട്ട് ബരപ്പിനെ തൂപ്പ മലമല്ല ഭാഷയിലേനെ അണ്ട തുളുക്കു ഐത്തനെ ആയന ഒഞ്ചി ലിപി ഇത്തിനു നമ്മ തൂവര സാധ്യ അഞ്ചന്തി ആ ലിപിനെ ഇത്ത പത്തോട പൻപിന പ്രശ്ന ബുർച്ചി ആയിത്ത ബാക്കി ബഹള സ്പഷ്ടവാദ പണ്ട സാധ്യ ഉണ്ട് ദയപണ്ട ഒഞ്ചി സാങ്കേതികവാദ ജോക്കിലെ കൽപ്പാവലി അത്തന്ത ഇത്ത നമ്മ കന്നഡ ലിപിനു തുളു ലിപിയാതെ ബളക്കെ മലത്തുണ്ടുള്ള അവേ ലിപിന് മുന്തുവരിട്ട് ദാല തപ്പു ഇജ്ജി ദയപണ്ട കൂടാ ഒഞ്ചി പൊസ ലിപി കൽത്തത് അവന് കൽപ്പാത് ഐത്ത് ജോക്കുകൾ കൽത്തത് അവനൊന്നും അനക ഓ ഭാരി കഷ്ടത കലസ അസുലഭത കലസ അത്ത് എത്തോ ജനക പണ്ട അർത്ഥ ആപ്പുജി ദയപണ്ട ഐത് ദാത്ര തുളു ഭാഷയുടെ ബളവനെ തൊന്നരെ ആപ്പിടത്തന്ത ബേത്തേക്ക് ആപ്പുജി അഞ്ചാതൊപ്പനക ഒഞ്ചി ലിപി ഇത്തുണ്ട് ഈ ഭാഷക്ക് പ്രാചീനമായ കാവ്യ പരമ്പര ഇത്തുണ്ട് ഒഞ്ചി സാഹിത്യ പരമ്പര ഇത്തുണ്ട് ഔ ഭാഗവത കാവ്യവപ്പു അരുണാബ്ജന മഹാഭാരത കാവ്യവപ്പു ദേവി മഹാത്മയവപ്പു അത്ര കരണപർവ ഒപ്പു രാമായണ കാവ്യവപ്പു പുഞ്ചിന കാവ്യങ്ങൾ പൂർ തുളുട്ട് ബൈതുണ്ട് തുളു ഭാഷയോട് ബൈതുണ്ട് അഞ്ച് അതുപോലെ ഐത്ത കൽപ്പന നങ്ക് പോടും പതിനൈന് പതിനാഞ്ച് ശതമാനോടും ഐതു പക്ക ദുമ്പ് വന്നക വാദിരാജർ ഗുത്തുപ്പുനിക്കലേ വാദിരാജ സ്വാമിലു ആറ് കീർത്തനങ്ങൾ തുളുട്ട് പരത്തേർ തുളുട്ടു കീർത്തനെന്ന് പറയത്തേർ ഞാൻ ഉള്ളേക്ക് മൽപ്പൊടയാ പോണ്ട് ദയപണ്ട സ്വാമിയിലുള്ള ഇത്തല ഉടുപ്പിത മഠത്ത സ്വാമിയിൽ സൈന് സഹിപാടിന് തുളു ഭാഷയുടെ ഇത്തലക്കുള്ളവേ തുളു ഭാഷയുടെ സൈൻ പാട് ബേത്ത ഭാഷയുടെ പാടു ചേർ തുളുട്ടേക്കുള്ള പുതറിന്റെ സൈൻ പാടുവേർ അഞ്ചാത് ഇപ്പൊ വാദിരാജർ ആറ് തുളു ഭാഷയുടെ കീർത്തനെന്ന് പറയേറ് നിങ്ങൾ കുടഞ്ഞി ബഹള ഇൻട്രസ്റ്റിംഗ് ബഹള ആസക്തമായ ആസക്തിദായകമായ നഞ്ചിന വിഷയദാത പണ്ട പതിനാലിന ശതമാനോടു രത്നാകര വർണി കാവ്യ പരപ്പെ ഭരതേശ വൈഭവ എന്നൊഞ്ഞി കാവ്യ ആ കാവ്യ തന്ന കാവ്യ എത്ത് പൊറുണ്ടു എന്ന് പൻപിനേന് ആയ ദാദ പൻപെ പണ്ട അയ്യാ ചെന്ന ദുദനെ കന്നടികറു റയ്യാ മഞ്ചതി എന്നെ തെലുകറു അയ്യയ്യാ എഞ്ച പൊർലാണ്ടെന്ന് തുളുവാറു മൈ ഉബ്ബി ഹേളാവേ കണ്ണ നന്ന കാവ്യ ഹേഗിർബേക്കു അന്ത് ഹേളിദ്രെ അയ്യയ്യാ ചെന്ന ദുദനെ കന്നടികറു ಕನ್ನಡಿಗರು ಹೇಳಬೇಕಂತೆ ಎಷ್ಟು ಚೆನ್ನಾಗಿದೆ ಎಷ್ಟು ಚೆನ್ನಾಗಿದೆ ಎಷ್ಟು ಚೆನ್ನಾಗಿದೆ ಕಾವ್ಯ ನನ್ನ ಕಾವ್ಯ ಎಷ್ಟು ಚೆನ್ನಾಗಿದೆ ಅಂತ ಹೇಳಬೇಕು ರಯ್ಯ ಮಂಚದಿಗೆ ತುಳುಗರು ತುಳುಗರು ಹೇಳಬೇಕಂತೆ ರಯ್ಯ ಮಂಚ ಅಯ್ಯೋ ಎಷ್ಟು ಚೆನ್ನಾಗಿದೆ ಅಂತ ಅಯ್ಯಯ್ಯ ಎಂಚ ಪೊರ್ಲಾಂಡೆಂದು ತುಳುವಾರು ಅಯ್ಯಯ್ಯ ಏತು ಪೊರ್ಲುಂಡು ಅಯ್ಯಯ್ಯ ಎಂಚ ಪೊರ್ಲಾಂಡೆಂದು ತುಳುವಾರು ಅಯ್ಯಯ್ಯ ಏತು ಪೊರ್ಲುಂಡು ಅಂತ ತುಳುವರು ಹೇಳಬೇಕಂತೆ ಪಂಡೆ ಅಂತ ಆಗು ನೀನು ಪಣೊಂದುಲ್ಲ ಪಂಡ ತುಳುಕುಂಜಿ ಪ್ರಾಚೀನವಾಯ ಇತಿಹಾಸ ಉಂಡು നിങ്ങളെ മാത്ത കൊത്തുപ്പു ദ്രാവിഡ ഭാഷയുടെ സുറൂട്ട് സ്വതന്ത്രമായ നഞ്ചിന ഭാഷ തുളു അഞ്ചാതിപ്പണക ഇടീ ദ്രാവിഡ ഭാഷയുടെ അത്യന്ത പ്രാചീനമായ നഞ്ചിന ഇതിഹാസ ഇത്തണ്ട തുളു ഭാഷയുടെ ഔ വിദ്വാംസര് ഒപ്പുവേർ ബേത്തേറല പണുണ്ടേജി വിദ്വാംസര് ഒപ്പുവേർ എഞ്ചിന പണ്ട സുറൂട്ടു ദ്രാവിഡ പന്തി നഞ്ചിന വഞ്ചി ഭാഷയുടെ സുറൂട്ടു പ്രത്യേകമായ ഭാഷനേ തുളു അഞ്ചാതൊപ്പനക അത് കൊഞ്ച് പ്രാചീന ഇതിഹാസം ഉപ്പുനെന്ന് നമ്മ ഒപ്പിയോട് എന്ന ഉദ്ദേശദാത പണ്ട നിക്കലേക്ക് പൻപിന ഉദ്ദേശദാത പണ്ട അത് അഗത്യത്തെ മനവരിക്ക ആവിടുന്നാണ്ട തുളുത്ത ബോധനത അഗത്യത്തെ മനവരിക്ക ആവിടുന്ന ആ ഭാഷയുടെ ശക്തിത അറിവ് നങ്കാവടു ആ ഭാഷയുടെ ശക്തിത അറിവാണ്ട മാത്ര നങ്ക് മനവരിക്ക ആവര സാധ്യ ആ കാരണോഗാത്ര ഉന്നൻപുറ ഞാൻ പനന്തുള്ള ഐത് പൊക്ക മിഷനറിതാക്കൾ പത്തേർ മിഷനറിതാക്കളു നിക്കളു കന്നഡോട് പറയരു ബഹുശ ಕನ್ನಡ ನವೋದಯ ಸಾಹಿತ್ಯವು ಹೊಸ ಸಾಹಿತ್ಯವು ಕನ್ನಡದ ಹೊಸ ಸಾಹಿತ್ಯವು ಒಂದು ಹಿನ್ನೆಲೆಯನ್ನು ಒದಗಿಸಿಕೊಡ್ನಕ್ಕಲು ಏರ್ ಪಂಡ ಮಿಷನರಿ ದಕ್ಕಲು ಅಕಲು ಮತ ಪ್ರಚಾರದ ಉದ್ದೇಶಕ್ಕೆ ಬತ್ತಪ್ಪು ಆ ಉದ್ದೇಶಗಳ ಬತ್ತಪ್ಪು ಬಹಳ ವಿಶೇಷದಾದ ಪಂಡ ಅಕಲು ದೇಶೀ ಭಾಷೆಯನ್ನು ಕಲ್ತರು ದೇಶೀ ಭಾಷೆಗಳು ಸಂಶೋಧನೆ ಮಾಡ್ತಾರೆ ದೇಶೀ ಭಾಷೆಯನ್ನು ಕಲ್ತು ಸಂಶೋಧನೆ ಮಾಡಪ್ಪನಾಗ ಅಕಲು ತುಳುಟ್ಲ ಮಹತ್ವ ಕೊರ್ತಾರೆ ತುಳು ವ್ಯಾಕರಣ ಬರೆಯರು ತುಳು ನಿಘಂಟು ರಚನೆ ಮಾಡ್ತಾರೆ
തുളു